0: பாத்தீங்கன்னா நுபட்ட நுபட்ட நுபட்ட நுபட்ட நுபட்ட பவு பீரை
1: பாக்தேனா நும
0: கணங்கறங்க நுபட்ட நுபட்ட நுபட்ட நுபட்ட நுபட்ட பவு பீரை பாக்தேன் കൊച്ചര സോഫ്റ്റ്ലാതെയാ ഇവസിക്കുമ്പോട്ടോട്ടൂട്ടാ ഇക്കവ വച്ചനെ പശ്ചാത്താവക്ക് ഇക്ക ലങ്ക ലങ്ക എതിനോ അജിത്തേക സിന്ധുവാ അപ്പൊ ജാതികൾ ഒത്തരായി വണ്ടി പത്ര ഗെയിലേമു ഈയെ ഗത്ത് ടിക്കറ്റ് വാസനാമ തങ്ക ടിക്ക ബലന്നെ മീട കാലിനു തപ്പി ക്യൂവാ ഹതാ മാറട്ടെ മേ കഥാവും മഹജന സമ്പത്ത് ഓ അക്ഷര അങ്ക അട്ട് അങ്ക ബിന്ദുവ അങ്ക ദിക്ക അങ്ക ഹത്തര അങ്ക തുണ അങ്ക ദിക്ക ഗവിസത്തെ ഗത്തനം വൈ അക്ഷര അങ്ക ഹത്തലിസ്സക അങ്ക ഹത്തലിസ് തുണ അങ്ക ഹത്തലിസ് പ അങ്ക ഹത്ത് തുണ മെഗാ പവർ ഗത്തനം ഡബ്ല്യൂ അക്ഷരയ പ്രസാദ അങ്ക അങ്ക വിസിയക ജാഗ്രായ അങ്ക പഹ വിസി പഹ ഹത്തലിയ ഹാറ്റ് ഇട പാസേ ധന നിധാനേ ഐ അക്ഷരയ അങ്ക ദഹത്തുണ അങ്ക ഹാറ്റ ഹയ അങ്ക ഹാറ്റ ഹത്ത സഹ ഹാറ്റ അട്ട് ഹദാന ഗത്തനം കന്യ ലഗ്നയ തെക്ക അങ്ക തിസ്സത്തര തിസ്സയ ഹത്തലിസ് ദിക ഹാറ്റ ദിക്ക ഇവകേമ അത് സമ്പത്തകത്തനം അങ്ക തുണ ദിക്ക ഹത്തറ തുണ ദിക്ക ദിക്ക ഹത്തറ തുണ ദിക്ക ഓ അക്ഷരയ എൻ എൽ ബി ജായ യു അക്ഷരത്തെ അങ്ക ബിന്ദു ആട്ട് നവയ ബിന്ദുവ ശുഭദാസക്ലോത്തരായ അങ്ക ദഹായ വിസിഹായ തിയ ഹെബൈ ഇസ്രഹേമ മേഷലഗ്നയ തിയെന്നോടി ഇതമയ ഏകത ടിക്കറ്റുള്ള വാസനാമത്തെ അങ്ക ടിക്ക നവയായി വിനാടി തിസ് തുണായി
2: വിളാവ് ഒപ്പ് വെത്ത കിണ്ട ആവേ හිතේ තියෙන බිස්නස් එක පටන් ගන්න මුදල් ප්‍රශ්නයක්ද ඔයාගේ අලුත්ම බිස්නස් ප්ලෑන් එක වෙනස්ම ලෙවල් එකකට අරගෙන යන්න යූත් එකේ ඉන්න ඔබ වෙනුවෙන්ම හඳුන්වා දෙන RDB Startup Plus ව්‍යවසායක ණය පහසුකම වැඩි විස්තර දැනගන්න 1985 අමතන්න
0: right මම මේ සතියේ නිවාඩුවක් ගන්න ඕනේ
1: මේ සතියේ
0: ඔව් මම මේ බැලුවේ අවුලක්
1: නැහැ නේ නෑ කිසි ප්‍රශ්නයක් නෑ ඔයාට දවස් කීයක් නිවාඩුව ඕනද ගන්න
0: මම බොස්කෙන් ගිහින් ඉල්ලුව ඉල්ලුව
1: හරි දුන්නත් කියලා හරි
0: නෑ ඉල්ලුව එයා එක ප්‍රශ්නයක් ඇහුවේ ඒකටත් මම උත්තරයක් දුන්නා එයා ඇහුවා දැන් මේ ඔයා නිවාඩු ගත්තම මේ වැඩ ටික කරන්නේ මමද කියලා මම කිව්වා මන් දන්නේ නැති මන් දන්නේ
1: නැහැ මම කැමති නැහැ කරන්නේ
0: ഐത്യാ
1: ഒക്കോ
0: മങ്ങി നിങ്ങൾ പൊടി സീക്കാൻ
1: പൊട്ട ഭയങ്കര

0: ഞങ്ങളത് ലോക ഗുരുദിനെ അഭിസംബരണമാണ് ഒക്ടോബർ ഹയർ ലോകിട്ട് ഒക്ടോബർ പഹാനെ ലോക നീത് ഇന്റർനാഷണൽ ടീച്ചേഴ്സ് ഡേ തീയേ അപ്പൊ അത് മേക്ക് സമരണം ഹരി ഇതുകൊണ്ട് ദൈവം ലോകെ സമാഹരട്ടവാൽ തീന അപ്പി വകയും തമായി വിന വിന ദിവസങ്ങളുടെ സമയം സമരാൻ ഇന്ത്യാവകത്തു സെപ്തംബർ പഹ ദിവന ജനാധിപതി വരെ ആ വകയും ജ്യേഷ്ഠ അധ്യാപനജ്ഞമായി രാധകൃഷ്ണൻ എസ് രാധകൃഷ്ണൻ യാഗി ഉപാന്തിനത്തിക്കതമായി ഇതാട്ട് മേ ലോക ഗുരുദിനെ സമരാൻ പാസാലുള്ള ഇകന്വീം കട്ടിയത്തു സാമാന്യ പരിധി സിദ്ധകരന്നേ ഇതുകൊണ്ട് ഇതാട്ട് സീനിയർ അമ്മായി സ്കൂളിൽ ഗുരുവൊരു വിധിയട്ട് പ്രൈമറി പാന്തി മേത്തേനോണ്ടോ വിവേക ഇന്ത്യ ഇത് പക്ഷേ തായ്ലന്ത് വകട്ടോ ജനവരി ദാസേ എന്താ മേക സമരാൻ തായ്ലന്ത് ഗുരുദിനെയും ഇതുകൊണ്ട് ഇതാട്ട് നിമാടു ദിനോ ഇതുകൊണ്ട് ഇതാട് കരാറിന് ഗുരുവൊരു സഹ ശിഷ്യോ ഏകത്വല്ല ആഗമിക വത്പീലി വത്തുള്ള നിർത്തമേനോ ഗുരുവൊരു ഇതിരിയെ ധന ഗഹല ആചാരക്കല്ല മത്സഹ സുഗന്ധ ദ്രവ്യ അണങ്കു തട്ടിത്തിയല വൈക്രൂ കിളക്കിയാട്ട് ഇതുകൊണ്ട് ഇവ പൂജക്കല്ല ഇതാണ് ചീനയെ സെപ്തംബർ ദഹായ അളു പാസാൽവാരെ ആരംഭ വെനക്കൊട്ടമ്മ ഗുരുവൊരുണ്ട് സഹ അധ്യാപനയിട്ട് അധ്യാപന സംബന്ധ ഗൗരവ കരണോണി ഉദവിയട്ട് നീത് ഇതാട്ട് പാസാലുള്ള വിശേഷ അകയും സംബന്ധന തീയണം ഗുരുവറിനും ദക്ഷതമ ഗുരുവറുണ്ട് സഹത്തി കേമതീനു ഇത് പക്ഷേ ദർവാൻ്റെ അവസ്ഥ വന്നോ പറഞ്ഞ സ്കൂളുകൾ ഗീല്ല തമാങ്കി ഗുരുവറു ഹമ്പലായി ബാക്ക് ടു സ്കൂൾ വകേ കുത്തിനായി ദക്കുണു കൊറിയാവ് ഹരി ഏകൊള്ളു കൊറിയാനു ഹോഡിയ നിർമ്മാണ കരപ്പു സേജോങ് കേന രജുഗെ ഉപാന്തിനെ മുൽക്കറിയുന്ന സമയം ഈ ദിവസം സമരൻ ഇതാട്ട് ശിശുൻ തമാൻകി ഗുരുവറുണ്ട് റത്തുപാട്ട് കാനേഷൻ മൽ പെലന്ത് വീമക്കരണം അമേരിക്ക വകേ രട്ടവല് മെയ് മാസ പലമു സമ്പൂർണ
1: സത്യം
0: തകാറുവാദ വകേ ദിവസ എഗുളു ഗുരുദിനെ വിധിയായിട്ട് കാരണം ഇതിങ് ദിനാക് വിധി തന്നെ ഗുരു ഒരു അകേ കിരീമേ സത്യ വകേക്കാക് തമായി ഇതാട്ട് ഏകുള്ളു കാരണം ലോകെ ഹെമോമ അതിൻ നേത് വെന്നും പിന്നും ലബന പിരിസക്തമായി
1: സംസ്കൃതി
0: ഗുരുവൊരു കീലക്കാരനെ ഹെമ മുഖത് ലോകെ ഓണമ ജഗത്തേക്ക് നിർമ്മാണേ വിന്ന് ഗുരുവറുണ്ടാറ ജനാധിപതിയനേക്ക് വേണ്ട പോലുവാം വൈദ്യവരേക്ക് വേണ്ട പോലുവാം അതിന് പക്ഷേ ഗണകാധികാരോ എഞ്ചിനീയറുവേക്ക് വേണ്ട പോലുവാം ലോകത്തിന് ഓണം വിദ്യാജ്ഞയേക്ക് വേണ്ട പോലുവാം അവയ്ക്കാന് മഹാമുലഹറുവ കീല ഈ മഹാമുലഹറുവോ ഗുഡാക്കലാവട്ടെ ബിഹിവിന്ന് വൈക്കീന് ഗുരുവറിയാ നിമത്തി ഭൂമിക്കാവി ഗുരുവരയാട് പുലുവാൻ കീലക്കിനോ കിനക്ക് യക്ഷേക്കറാണ് ദേവിയേക്കറാണ് യക്ഷോ വകയായ ദിവ്യാൻ വകയായ കല്ലത്തീരും ഉദാഹരണ ദിവ്യോ വകയായ യക്ഷോ
1: കല്ലേമേന
0: കഥാകരണം സാധാരണ വല്ലേ ഹെമതേമ ഹെമത്തനക്കം വെല്ലാത്തീൻ അപ്പൊ ഇന്നാടിയ ഹൊന്ത് യാപത്തനക്കെട്ട് ഗെയിൻ്റെ ആയിട്ട് പുലുവാൻ കമ്പത്തീരും ഹറി നവേ വിനാടി ഹത്തലിസ് സെക്കായി അപ്പൊ ആർ ഡി ബി ബാങ്ക് ഒക്കെ കഥാക്കല്ലേ
1: ആർഡിബി ബാങ്ക് തമായി മേ ദവാസ്പൽ ഹൊന്നമ പോലെ അനുപാതി ലബാദെ എഫ് ഡി വേൾഡ് ഇതിങ് ആട് പുലുവാം ലങ്കമത്തിന് ശാഖാവട്ടെയാണ് ശാഖാ ദേശീയ ഹത്തത് കക്തിയെന്ന ഹിന്ദ് റസ്റ്റ് അത് വന്നപ്പോ ലങ്കമത്തിന് ശാഖാവടികളെ അക്കൗണ്ട് ഒക്കെ ഓപ്പൺ കരാനോ ആകെ സാലി പരിസമട ദാല് പരിസം ഇങ്ങെതിരാവില്ല ഹിതേസന സീമിന്ന് ദണ്ഡക്കീനായിട്ട് അത്യാനമേ ആർ ഡി ബി ബാങ്ക് എഗൻ
0: ആർ ഡി ബി ലങ്കവ ശാഖാവട്ടെ നൈതാം സുഹൃദശീലി സേവാബക്കൊബട്ട് സൂദാനം കല്ലതീനോ ഓണമ വിലാവക്ക് നീത് ഒയാകെ സല്ലിട്ടിക പരിസം കരണ് ഞാൻ പത്കരണ് ഹൊന്നുമ്പോ തന്നെ
1: അപ്പൊ
0: സിന്ധു ഒക്കെ ആമോ സിന്ധുവേം പസ്സേ പൊടി ബ്രേക്ക് ആക്കാറാങ്ങോ
1: ഓക്കേ.

പണിയുമില്ലാതെ താഴെ പെടങ്ങത്തു പെടങ്ങാണ് സിന്ധു ആ ചാൻസ് ആക്കിയിരുന്നേ പറമ്പറാമിനോ സിന്ധു കൊണ്ട്.

0: FM 93.5, FM 93.7, Lakhana, Radio ITN.
1: ഒബെന്നെ മാനവീയ പ്രേമയ സുന്ദരാത്മക വ്യമന ലഖാൻഡ് സതതി.

0: സമീര് അധ്യക്ഷനാക്ക്
1: നാഗി ഉറതലേനെ മ്യാമ കൊട ദുർതൽഗ്ര
2: നേ അനോ യാന്ന്
3: ബുദേ ആവേ മിലമേ വദത് കൊ ഹരി കയ്യന്ന്
1: മ്യാവ മൻ കൊ കയ്യന്ന്
3: മമ്മയാടത് കേല തിയന്നി അനവശ്യ ഗമൻ യാന്ന് ലാസ്റ്റ് തിയന്നി പാക്കേ
4: FM 93.5 FM 93.7 Lakhanda Radio ITN
5: കലാവ് സംബന്ധ പ്രശ്നമാണ്, സംഗീത സംബന്ധ പ്രശ്നമാണ്, മറ്റുള്ള യുദ്ധപീഠിയാക്ക് അവിടെ പത്തലാതിരുന്ന സംഗീത സംബന്ധ കാരണം തജാസ്തുണി പണത്തക് മൂൽക്കറകിന് കാരണാവാൻ ഉപതുമാകെ വിഷയത്ത് അനുബാധിതായി മീ സംബന്ധ സ്വാഭാവികമാക്കുന്നത് മീ പ്രശ്നം വിശദാനട്ട് മെതിഹത്വീമക് മെതിഹത്വീമാക്ക തീയുന്നു മേ പാർശ്വ
6: കൊട്ടാസ് ഒബക്യൂവാകെ പ്രശ്നം എലിയെത്തിയേനോ രജയെ ഹട്ടിയത് അപ്പം മെതിഹത് വേണ പ്രമാണയാ തീയണോ മേക്ക് വിസന്ധാനം വിധി ദിക്കി
5: രജയടത്ത് അഗില ദിക്കണം
6: ഓ ഏകട്ട ഹേതു തമ്മ ഏകാത്തട്ട
5: ആണ്ടുവട്ട്
6: ആണ്ടുവട്ട് ഓ പസുകി ദാസല മേക്ക കരളിയട്ട ആവേമ അര ഗസറ്റ് പത്രയക രജയ നോന നിവേദന യാട്ടത്തെ മേ പൗദ്ഗലിക ആയതനയക നിവേദനയക് പലവുണ എതനിൻ തമ്മ എലിയട ആവേ മെതനിൻ ഇദിരിയട പുഞ്ചി പുഞ്ചി ഉത്സവ വലട്ട പവാ സിന്ധു കിയനോനം കർത്തൃഭാഗ ഗവണ്ണ ഓണ കിയാ പൊതുവെ ഗത്താമ സഹോദര മേക്ക് മമ സലകാന്നേ മേ തേമാമ മേ വിധി സാഹച്ചാവട്ട് ഗത്തേക്ക് വെതക മൊക്കെ മേക സാഹച്ചാവേവാ തിബുണ്ണി നെത്തിയ മേ ബുദ്ധിമേ ദേപല ഹിമികാമ കിയനേക്ക് അപ്പൊ ഗെമുറിൻ കഥാ കറന്നിട്ട് ഓണം മേക അത്തരല ദാല തിബുണി ലങ്കാവ് തീയനോ ജാതിക ബുദ്ധിമേ ദേപല കാരാശയ ലോകെ തിബിനോ ലോക ബുദ്ധിമേ ദേപല ആയതനയാ അപ്പൊ ലങ്കാവേക്കട നിപ്പോ കിയലക്കേനോ നെത്തന്ന ഇപ്പോ കിയലക്കേനോ ലോകേ ബുദ്ധിമിന്ദേപ്പിൽ എക്കാക്ക് തീയണ വൈപ്പോ കിയല അപ്പി വേൾഡ് ഇന്റലക്ച്വൽ എത്തക്കോട്ട് ദനട്ട് മേക്ക് തീയെന്നെ മകി അമാത്യാശയാട്ടത്തിൽ നിമി മേക്ക് തിബിയെന്നെമ വെലന്ധാ വാണിജ്യ അപ്പൊ വസന്ത സമരസിംഗ് എമത്തുമാ യാട്ടത്തെ നമുക്ക് മേ കലാകരുവൻ സംഭാരെ മുല്ലദിമ സാഹച്ചാക്കറി അത്തരമ മാത്തേക്ക് ഇങ്ങനെ ഹേതുവ തമായി ലങ്കാവി ബുദ്ധിമേ ദേപ്പിൽ പിൽ വന്ന സംവാദേ ഗീതയെ